0: tondå kuga atä nä wahotana mbara må thenya wa å ya kä å ndå kä rä a å rageragä ra ti kuga atä mbara nä ciathira ähä rå ciå no å rehe mbara ingä tokorwo kwa hinda rä rä å rageragä ra mbara ya mathirä rä u rå ciå naguo igue nä wareherwo mbara ingä cia mä rimå no atä ndirä na guoya ona ndirä na wasiwasi tondå nä njå ä na matitherå arä a othe magwä tä kä tie nä å marwagä ra mbara na tokå marå ä ra tu nä å mahotanagä ra mbara ciao ciothe ndiä kana nä å thire kå rä a gwa star 447 house tondå nä kå hinga tå rahinga nä kå hinga tå rahinga andå akwa othe aciringi ngiri forte nä ndä monete na ngacokia ngatho rä u andå arä a marathiä kå ndå kå u marainukana ciringi ngiri twendi na nä kå rä a gwa star 447 house wä nyue kuo 0711 0469 22 nä o namba yakw ya thimå kwerwo atä
1: aaingä raga
0: kwerwo atä kå u nä kwega
1: wä kå no kwega no heobiraga
0: toä mweri wa må gwanja
1: gå kå kwanja rä ona mathaa matha inyanya å kuonaga narä tha ikå mi na ä mwe
0: ma rä u andå mekä re nguo ndä tå ciä na å rugarä nä twaingä ra mweri wa heho wa må gaa
1: ni no rä u ndä andå etagwo ka njukå torete mbä ka
0: okä
1: ni no nä wangä gejio nä kacoma haha
0: ka wä ngari-inä
1: ngari-inä wä kwaria na å mwe
0: wä tereba we
1: niä ndä tani boi
0: ndå kä rehe å mwe tå må geithie
1: kengå nengere oro rä u
0: aya
1: oro rä u oro rä u
0: aya
1: å getha rä rä waria na å mwe rä no ni ta må the
0: må the å ya thimå
2: alo
0: kwerwo atä a
2: ikå ru
0: nä hä ndä å rainå ka
2: ä nä tå rainå ka tumä te ndå nyua koe no heho nyingä
0: yå kä te na twara tayo nä mweri wa må gwanja andå mekä re nguo nditå
2: tå kahehie mbembe nä ngoro
0: atirä å ndå å ngä niä na njä ta gå gaikamba wa mwangä gå kå nä gwa gå kena fm kwenda kå gaithia å
2: rä kå gaithia rä
0: rä
2: matereba mothe matie nä tei
0: okä
2: handå marå ma
0: asanti sana thengiå kwerwo atä a kanyoni kwerwo atä a my brother
3: kanyoni wä thayå
0: we nä wonire må tumia na å kä iganä ra å karigwo andå marauga atä
3: athiä thitaga gakaatiheri heo ngiumaku
0: å kona kwendithä rä å kiumia kä ega
3: agå teiaga atä rä rä gaikamba tå cokanä rä re andå aya mamenyane athakä rure andå a
0: gå kå mwaka å yå kiuga å thire rä mwaka å yå nä tå kå banga å horo å cio na å kinyanä re
3: nä tå kå banga niä hau gä kä tä kä rä te tondå thuru kå gera gwa ikamba niä hau nä ho tå rä
0: hau nä ho maå ndå maku magä rä ire
3: twaririe rä u ngeithia njaku taragio wä ra mambä rä irio nä mwangi na wakao na cugo mekå ra tamba na rä ucio tå gaåka o harä a tå rute wä ra o haha må bao-inä
0: atirä å ndå ngä andå nä marute wä ra tone gä a kå rä a ona ngai nä athå ire igå ta kwerw atä a niä ndä chonjo ndirä na å ru
4: niä ndirä na å ru
0: ä
4: tagwo gä tau plamba kuma gabati
0: gabati nä kwega gä tau plamba
4: gå kå nä kwä na thari må ingä må no
0: no å rekä rä ra andå maä
4: no tå rekä rä ra andå maä bå rå ri wothe ona hena hä ndä ndä rarä na gå kå transgeria ndagä ragia gwetha frequence cia kå u ndä na kå u no ndirina cinyita rä u nä kå icio iria tå ndä rarä na kå u nä ndä raigua wa mäico
0: tagå å ngä atwethire kå hetå kä ra 91.2 ya Eldoret nä å ngä atå nyitire
4: rä u ona ndacokire na gå kå satade rä u nä guo ndä racokire kå igua frequence ä yo nä guo no å thira akä menyaga
0: kana rä rä a hä ndä ciothe å rä thiä å ngä korwo thimå yaku nä android rä å gathiä harä a ha gugu å gacaci gå kena å gatå igua round and clear kå hetå kä ra online
4: å njanå rä te å guo akä rä wega
0: må gå kwenda kå geithia å my brother
4: kä ngeithie mami witå arä a gå kå gabati na baba witå etagwo ithe na nyina wa brian
0: atirä å ndå å ngä asanti sana
4: santi na program ciagu nä cingeragia
0: må no asanti sana kwerwo atä a
5: aya nä å raikamba
0: å cio
5: Kamau kuma Subukia.
0: Subukia ne kwega Kamau.
5: No, Subukia ne kwega no heho.
0: Eko dogo the.
5: Eko dogo the. Wanda kwa idia siro emwa no ne alika ne kia bu.
0: Eh.
5: Ade mwere nega di mokori le.
0: Aya.
5: Tone nye nye na keo kwa wukena.
0: Kwa soka kwa kwa kwa
5: Kazi mwaka keo lale unede dhali presi gara imi.
0: No, no dokele na naba yake?
5: Eo na naba yake diwe.
0: Hmm.
5: Eo na demohe iwe demohe.
0: Lo, sido ni alako igwa, ate agwe taka u?
5: Kamau kuma Subukia.
0: Oh, Kamau kuma Subukia, eh?
5: Eee, aho, lele okorone agito irie naba. No, newiki ye mwana nubu.
0: Oh, newiki ye mwana, ugekoro sido ni ura agito igwa. Mudhomele naba liwe le mura akelia neo nega dhako igwe.
5: 0753.
0: Hmm.
5: 97.
0: Mm-hmm.
5: 69.
0: 82.
5: 82.
0: 0753.
5: 97.
0: 69. 83. Oh, mutia tuwara nagana siro uru, eh?
5: Eh.
0: Nemuradhi itewega?
5: Eh, fio.
0: Ah, togo kihoka na ya keigua.
5: Eh, thank you,
0: Mono. Aya, santi sana. Thank you. Naba ya kwa hathi mune 0711-0469-22. Kwa hiru watia?
6: Kwenayo,
0: pio. Nani yeah. Lagi lakoche dhera mudu. Wata anajira
6: kwe dhera, nige kwe
0: dhera. Eni.
6: Nega kwe sadi hewe, ta anazira.
0: Oo, sawa.
6: Uwe, kengezi ewa mina umichoba.
0: Hmm.
6: Na, siku dako la higure hile kameme, tabikia uyo uwe ya rauga.
0: Oo, siro.
7: Hello, kaitaba.
0: Mambo.
7: Kwa sano kwaje.
0: Ni kwa pwa, mbona umeanza kuongea ukiwa romantic.
7: Atoke.
0: Mbona umeanza kuongea ukiwa romantic?
7: Awe jibu. Ende haha na ugo zikere liye. Nda ugo zikere liye.
0: Asanti sana. Uko na kukaibia usiru?
7: Ego na kukaibia my husband Hassan Kenya.
0: Hmm.
7: Na my mom Lucy Wanjiru.
0: Wasalimike sana. Thank you. Nani udo wakwada kukena hii?
7: Asanti sana.
0: Mudu wa dhehale wa dhehale kwa wadhikiriria kukena. Mudhenya wa umudhi asanti sana. Leo nanekeo dina keheo ya ku. Kwa ule ya kuwa star 447 house. Kwa ugo githiku unodhi dhini wa box number 1. Ndu kwa kakedu. Githiku unodhi dhini wa box number 1. Ndu kwa kakedu star 447 house.